0: ആക്കും ഇയക്കം ടിആർടി തമിഴൊലി.
1: അയ്യോ, ഞാൻ എല്ലാവർക്കും തന്നെ അടിച്ചു തന്നെ എന്റെ കൊടുക്കില്ല. അവൾ ചെന്നാൽ അവൾ ഉടനെ മതി, ഉടനെ വന്നിട്ടാ നിങ്ങൾ തന്നെ ഇപ്പൊ കേട്ടിരിക്കുന്നെങ്കിൽ വാങ്ങ ഇഞ്ചി
2: ഇവൾ വന്നിട്ടാണ് ആള് കൊട്ടി ഹോസ്പിറ്റലിൽ നാത്തിക്കടി പാളിപ്പകാരം
1: ഉങ്ങൾക്കിപ്പൊ അളുകാൻ പരിചയക്ക്
3: എന്നെ പകത്തം പോകും. നിങ്ങൾ വാങ്ങ പോവും പോയി പാപ്പം മുതൽ വാങ്ങോ
1: കിരിയ വാങ്ങ കാറില് പോവും. എന്നെ കാറി എടുത്ത് നോക്കിയാങ്ക ഏറുങ്കോ. അയ്യോ നടക്കീരാമ്മ വന്നിട്ട് അയ്യോ കിരിയ ഏറുങ്കപ്പാ ഏറുങ്കേ. ഞാൻ മുന്നേറുന്ന ആണ് അതിന് ഹോസ്പിറ്റലിൽ തിരിക്കാതെ. അയ്യോ തലയിലാണ് ചുത്തത്, അയ്യോ കടവേ എന്നെ പെത്തതായേ, അയ്യോ അവിച്ച പുട്ടിയിൽ അരവാസിയെ വച്ചിട്ട് ഇരുന്നേ അണ്ടേ ഇപ്പി വരുന്നമാ കടത്തേക്ക് വന്നിട്ട് എന്നെ ചെയ്യുന്നത് കടവേ. അയ്യോ അയ്യോ മഞ്ഞൾ
4: നീറ്റ് തന്നെ അമ്മ ടെലിഫോൺ അടിച്ചു കഴിച്ചത്, അമ്മയുടെ ടെലിഫോൺ തന്നെ ഓർമ്മാളും വാറത്. അയ്യോ എന്നെ നടന്നത്.
1: അയ്യോ തങ്കജി അന്ത വലിയ തുടിക്കൊക്കെ കൂടി ഇന്നത്തേ കൂപ്പിട്ടതാം കൂപ്പിട്ടതാം കത്തി കത്തിയാണ് കൂപ്പിട്ടിരുന്നത്. അത്
4: ഞാൻ ഒരു തങ്കജി ഇന്നത്താനെ എല്ലാത്തിക്കും വന്നിട്ട് എന്നിട്ട് കേൾക്കാൻ ഒന്നുമേ ചെയ്യാതെ മനസ്സൻ ഇന്നെ ഇപ്പടി പോയിട്ടത്.
3: പിന്നെ നടന്നിട്ടത്
4: എന്നെ വിട്ടിട്ട് അണ്ണ പോവാതെ നീ എന്നതാൻ ചൊന്നാലും
1: നിങ്ങൾ എന്നതാണ് ചൊല്ലീങ്ക അപ്പ വളർത്തവിടെ തങ്കച്ചി അന്ന തന്നെ പുള്ളിയെ വളർത്തത്. കവലവരം തന്നെയപ്പ എനക്കെ ഇപ്പൊ എല്ലാം നടക്കുന്നത് നിങ്ങൾ തന്നെ. ഇന്ന നേരത്തില് വന്ന് ഇപ്പൊ കഥയ്ക്കാ കൊണ്ട് നടക്കാറുണ്ടെങ്കിൽ മൂന്ന് മണിത്തിയാലും അറിവില്ലാകണം. മന്ത്രിയാൽ
4: പോലെ വീട്ടിൽ വരണോണ്ട് ചൊല്ലിട്ട് പോണവർ ഇതെന്നത് അവർ പോകുമാട്ടാർ
1: ഞാൻ വിതാവും കൊണ്ടുപോയില്ല അവൻ എന്നെ വിടമാട്ടേ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തിരിയാൻ കിടക്കുന്നത്. ഇവങ്ങൾക്ക് തെളിവടിക്കാൻ വീലൊരുതും തൂക്കിനമില്ലേ
4: ജോർക്ക് അടിച്ചു എപ്പടി എന്നാൽ അടിച്ചിട്ട് വാങ്ങ കിരിയ അവർക്ക് പോയി ഇന്നുണ്ട് ഫാദർ
2: പോയോ
1: അവിടെ എന്താ തെളിവ് കൊടുക്കപ്പാ ഉങ്ങൾക്ക് പാചകം തിരിക്കാതെ എന്നത കഴിക്കുന്നോ തിരിയാതെ പുള്ളേരെ കൊടുക്ക കഥച്ചാൻ എന്ത ഹോസ്പിറ്റലിൽ കൊണ്ട് പാക്കലാം
2: ചൊല്ല മാട്ടാങ്ങളെ
1: നേരെ എന്ത ഹോസ്പിറ്റലിൽ പോയി ഇന്നുണ്ട് കേക്ക പോറീങ്ങൾ നിങ്ങൾ. അയ്യോ
3: അന്നിക്ക് ചൊല്ലിട്ടില്ലേ
1: അന്നിക്ക് ഞാനും ജെൻസന്റെ ഓരോരുത്തർക്കും ചൊല്ലല്ലോ ഉങ്ങളത്തെ ഓരോരുത്തരും
3: തിരിയാതെ
4: അന്നിക്ക് എന്നത്തേക്ക് ഇപ്പൊ ചൊല്ലീങ്ക വന്നിട്ട് അണ്ണാ വാങ്ങ കൊണ്ട് നടക്കാതെ സുമ്മാ ഇറങ്ങ നിങ്ങ
1: ഉങ്ങൾക്ക് കവല ഇല്ലയപ്പാ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് അന്ന മനുഷ്യനെ പാക്കോണ്ട് ചെന്നത് നിങ്ങളുടെ നല്ല ആലോചന കാലത്തിൽ
4: അന്ന എന്നുള്ളതാ വന്നിട്ട് ശരിയാണ് ശല്യം വന്നിട്ട് പേസാമേരുങ്ക
1: അയ്യോ ഇപ്പൊ അല്ല ശല്യം ഉണ്ട് അല്ല പാസം ഉണ്ടത് തന്നെ ഇതുക്ക് അയ്യോ ഒരു മൂത്ത സഹോദരം ഇപ്പി കുടുംബത്തുക്കാ കഷ്ടപ്പെട്ട സഹോദരം ഇപ്പി നിക്കേക്കെ ഇപ്പി വിളുന്നു കിടക്കേക്കെ നിങ്ങളെല്ലാം ഇഞ്ചി എന്താ ആൾക്കാൾ ചണ്ട പിടിച്ചെടുക്കീങ്ക നീ ഓർപ്പ കാറെ നീ റൂസും ഇത് ഫൈൻ വന്നാ കട്ടിട്ട് പോലാം അന്ന പോന എങ്ക പോയി പിടിക്കുന്നത് നീ ഒട്ട് കാറെ നീ